0: അര കൂട്ടമേ സ്വാഗ അര കൂട്ടമേ സ്വാഗ അര കൂട്ടമേ സ്വാഗ
1: ടിപ്സ് 98.3 FM Your companion.